ഞാനൊന്നും അറിയില്ല സാറിന് മേനെ കൊണ്ട് പിന്നെ ചോദിക്കും നമ്മളൊന്നും പാടുകൊണ്ട് ഞാൻ കമ്പനിക്കാൻ കുറുമ്പ ഞങ്ങളുടെ കമ്പനി മതം കൊണ്ട് കൊണ്ടു സ്വന്തം